നികടതമ സമ്പത്ത്. രാജ്യ ബാങ്കുകൾക്ക് സുരക്ഷിത ഭാവയ ഇഹലമ റെക്കവറിനെ സമഗ്രം സ്ഥാപന തൻപത്തു സഹ ഇഹലമ പോലീ ആർ ഡി ബി ബാങ്കുവേൻ.